0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: ഉണർന്ന വിസാര സരുമനാരിടം സഹമാനവൻ പല സീതികളെ തിരിഞ്ഞുകൊണ്ട് മെയ്പൊരുൾ എൻപത് യാത് എന്നും വാഴവിൻ ഇലക്കാകിയ വിനാവേ വിസാര സരുമനാർക്ക് മുൻവയ്ക്കുന്ന